ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, യെസ് യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു മൂവി കാണാനിടയുണ്ടായിട്ടോ. സോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു, സന്തോഷം വന്നു, ഭയങ്കര ഹൃദയത്തിൽ ഇങ്ങനെ ഭയങ്കര ടച്ചിങ് ആയിട്ട് ഇങ്ങനെ തോന്നിയൊരു മൂവിയായിരുന്നു. സോ അതിനെ റിലേറ്റ് ചെയ്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് വേണ്ടി നമ്മളായിട്ട് എപ്പോഴെങ്കിലും കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വന്തമായിട്ടൊരു മൂവിക്ക് പോവുക, ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ച് കഴിക്കുക, വില നോക്കാതെ ഒരു ഡ്രസ്സ് എടുക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമ്മൾക്കായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു നിരാശ ഉണ്ടാവും ഇല്ലേ? എപ്പോഴെങ്കിലും നമ്മൾ നമുക്കായിട്ട് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? പലപ്പോഴും ഈ ജീവിതത്തിന്റെ കുറെ ബാധ്യതകൾ, അല്ലെങ്കിൽ കുട്ടികളെ നോക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കും. എൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയും, ഞാൻ അവന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ എൻ്റെ നല്ല സമയം കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എപ്പോഴെങ്കിലും അവർക്കൊക്കെ അവർക്ക് വേണ്ടി ഒരു ദിവസം ജീവിക്കാൻ പാടില്ലേ എന്ന്. അങ്ങനെ ജീവിച്ചു നോക്കിയിട്ടുണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു കഴിഞ്ഞാണല്ലോ നമുക്ക് നാളെ നമ്മൾ ഇല്ലാതാവുന്നൊരു മൊമെന്റിലും വളരെ സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റും എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പലപ്പോഴും ഞാനത് ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പ് തന്നെ ഞാനതിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എൻ്റെ സന്തോഷത്തിന് വേണ്ടി നല്ലൊരു പാട്ട് കേൾക്കണം, നല്ലൊരു മൂവിക്ക് പോകണം, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിക്കണം, അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പരിമിതികളിൽ നിന്ന് തന്നെ ഞാൻ അതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഒരു സന്തോഷവും എവിടെയൊക്കെയോ മനസ്സിനൊരു ഭാരം ഒക്കെ തോന്നി, തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോ നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പൊ അതനുസരിച്ച് വേണം ഉത്തരങ്ങൾ തരാം. അപ്പൊ ചോദ്യം ഇതാണ്, കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം ഏതാണ്? ഐ റിപ്പീറ്റ്, കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ജാം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072877 9090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072877 9090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാനറിയാവുന്ന മിടുക്കന്മാര് വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുശ്രീയാണ്. അനുശ്രീയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അനീറ്റയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അനീറ്റയുടെ ബർത്ത്ഡേ ഓൾറെഡി കഴിഞ്ഞിരുന്നു, സോ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അനീറ്റ. റൂം നമ്പർ 15 ഇവരെല്ലാവരും ഒരുമിച്ചായിരുന്നു. സോ റൂം നമ്പർ 15 എല്ലാവരുടെയും വക ബർത്ത്ഡേയുടെ എല്ലാവിധ വിഷസും അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനശ്വരയുടെ അമ്മയായിട്ടുള്ള ബിന്ദു അമ്മയുടെ ബർത്ത്ഡേ ആണ്. സോ ബിന്ദു അമ്മ വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരം മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം കേട്ടോ. അമ്മ ഒരുപാട് റേഡിയോ ഒക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. സോ അനീറ്റ ആൻഡ് ബിന്ദു അമ്മ വിഷ് വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മൈ റേഡിയോ 90 FM എൻ്റെ ക്രൂ മെമ്പേഴ്സിന്റെ വകയും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിന്റെ പേരിലും എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ID proof ആണ്. ID proof ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇല്ലാട്ടോ. എവിടെ ചെന്നാലും എന്ത് ചെയ്യാനും നമുക്ക് വേണ്ടത് ID proof ആണ്. അപ്പോൾ ID proof എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആധാർ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ പാസ്പോർട്ട് ശരിക്കും നമ്മുടെ പൗരത്വ രേഖയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനായിട്ടുള്ളത്? പാസ്പോർട്ടും കൊടുക്കല്ലേ, ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും എൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ശരിക്കും പാസ്പോർട്ട് പൗരത്വ രേഖയായിട്ട് നമ്മൾ കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സംസാരിക്കേണ്ടേ? അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ മീറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർച്ചി മിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ പാസ്പോർട്ട് പൗരത്വ രേഖയാണോ എന്നതിനെ കുറിച്ചായിരുന്നു. അതൊരു യാത്രാരേഖ മാത്രമാണോ? ഡെഫിനറ്റ്ലി 1967 പാസ്പോർട്ട് നിയമത്തിൽ പറയുന്ന അനുസരിച്ച് ഇത് പൗരത്വം തെളിയിക്കാനുള്ളതല്ല, യാത്രയ്ക്ക് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണെന്നാണ്. സോ അതിനെക്കുറിച്ച് നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്തായാലും ക്ലിയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ പൊതു താല്പര്യം മുൻനിർത്തി ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത വ്യക്തിക്കും പാസ്പോർട്ടോ യാത്രാരേഖയോ നൽകാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്നും പാസ്പോർട്ട് നിയമത്തിന്റെ 20-ാം വകുപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ്, എന്നാൽ മാത്രമേ നമുക്കും മുന്നോട്ട് പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുള്ളൂ. എന്തായാലും കുറച്ചധികം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബേർഡി ആർച്ചി മീറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മളിങ്ങനെ പാസ്പോർട്ട് ഒരു പൗരത്വ രേഖയാണോ എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആ ഒരു കൺഫ്യൂഷനിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തി ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാസ്പോർട്ട് അപേക്ഷ ഫീസ് കുത്തനെ വർദ്ധിക്കും എന്നതാണ് കേട്ടോ. ഈ പാസ്പോർട്ട് അപേക്ഷ നിരക്കിൽ വൻ വർധന വന്നിട്ടുണ്ട്. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനുള്ള നിരക്ക് 1500 രൂപയിൽ നിന്നും 2500 രൂപ, അതായത് 1000 രൂപ കൂട്ടി. താൽക്കാലിക അപേക്ഷയ്ക്കുള്ള നിരക്ക് 3500 രൂപയിൽ നിന്നും 5000 രൂപയാക്കി. വിദേശത്ത് നിന്നുള്ള അപേക്ഷകളിൽ വൻ വർധനയുണ്ട് കേട്ടോ. സാധാരണ അപേക്ഷയുടെ നിരക്ക് $70 നിന്നും $125 ആക്കി, അതായത് 6606 രൂപയിൽ നിന്നും 11798 രൂപയാക്കി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ നിരക്ക് 500 നിന്നും 750 രൂപയായിട്ട് വർദ്ധിച്ചു. പുതിയ നിരക്കുകൾ ജൂലൈ 1 പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 2012 ഇതിനു മുൻപ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു വിഷമമാണ് ഇങ്ങനെ നിരക്കൊക്കെ വർദ്ധിക്കുമ്പോൾ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: ലഹര സപ്നോ കി കൈസെ ഗിനൂ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പുതുക്കിയ പാസ്പോർട്ട് അപേക്ഷ നിരക്കിനെ കുറിച്ചായിരുന്നു അല്ലേ. പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷകൾക്ക് 2500 രൂപയാണ് നേരത്തെ ഉണ്ടായിരുന്നത്, അതായത് $125. എന്നാൽ ഇപ്പോൾ 5000 രൂപയായി, അതായത് $250 ആക്കി. 60 pages ഉള്ളതിനാണെങ്കിൽ 3500 രൂപ, അതായത് 175 രൂപയായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പോൾ 6000 രൂപയാക്കി, അതായത് $300 ആക്കി വിദേശത്ത്. ഇനിയിപ്പോ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലോ നശിച്ചാലോ അപേക്ഷിക്കാനാണെങ്കിൽ 36 pages ഉള്ള പാസ്പോർട്ടിന് 5000 രൂപ, അതായത് $250 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 7500 ര�പയാക്കിയിട്ടുണ്ട്, അതായത് $375. 60 pages ഉള്ള പാസ്പോർട്ടിനാണെങ്കിൽ 6000 രൂപയാണ്, അതായത് $300. അതേസമയം ഇപ്പോൾ അതിന്റെ റേറ്റ് 8500 രൂപ, അതായത് $215 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ വിത്ത് മീ ആർ ഷേ മീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പുതുക്കിയ പാസ്പോർട്ട് അപേക്ഷാ നിരക്കിനെ കുറിച്ചായിരുന്നു. ഈ പ്രായപൂർത്തി ആവാത്തവരുടെ അപേക്ഷ, അതായത് 18 വയസ്സിന് താഴെയുള്ളവർക്കും പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷയിൽ 5000 രൂപയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, $750. 60 pages ആണെങ്കിൽ $6000, അതായത് $300. സെയിം റേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ, അതായത് 18 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയാൽ സെയിം എമൗണ്ട് തന്നെയാണ്, $500 വന്നിട്ടുണ്ട്, $375. അതുപോലെ തന്നെ 60 pages ആണെങ്കിൽ $8500, അതായത് $215 ആക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ പാസ്പോർട്ടിന്റെ അപേക്ഷ നിരക്ക് കൂട്ടുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ 2012 ഈ നിരക്ക് ലാസ്റ്റ് ആയിട്ട് വർദ്ധിപ്പിച്ചത്, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് അതനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യെസ് ഗൈസ് യു ഗൈസ് ആർ ട്യൂൺ ഇൻ യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിമിറ ഓൺ മോർണിംഗ് ബെൽ. യെസ് നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാനുണ്ട് കേട്ടോ. അവർക്കായിട്ട് ഞാൻ ക്വസ്റ്റിൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്.

കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം ഏതാണ്? ഐ റിപ്പീറ്റ്, കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ ലേസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടു കൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചറിയുമ്പോൾ യെസ് യു ഗൈസ് ആർ ട്യൂൺ ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 19. ഞാൻ നിങ്ങളുടെ സ്വന്തമാർഷ മീറയാണ് മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ തൽക്കാലത്തേക്ക് ഞാൻ നമ്മുടെ പേടിക അങ്ങ് ക്ലോസ് ചെയ്യാൻ പോകുക കേട്ടോ. പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതൊരിക്കലും ഒരു സ്വാർത്ഥതയാണെന്നല്ല, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും നമ്മളെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നുമ്പോൾ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ നമുക്കായിട്ട് തന്നെ ഒന്ന് ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊക്കെ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതായിരിക്കും. നമ്മുടെ ഇന്നർ ചൈൽഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അതിലും വലുതൊന്നുമില്ലടോ. മറ്റൊരാൾ നമ്മുടെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടൂ എന്നൊന്നുമില്ല. നമ്മളെ നമ്മളോളം മനസ്സിലാക്കാൻ വേറെ ആർക്കാ കഴിയുക. സോ നമ്മൾ നമ്മളുടെ ഒരു നല്ല ഫ്രണ്ടായിട്ടിരിക്കുക, നമ്മൾ നമ്മളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാം.

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ഒരിക്കലൊരാള് കാക്കക്കൂട്ടിലേക്ക് കല്ലെറിഞ്ഞു, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. എന്നാലും കാക്ക അയാളെ വെറുതെ വിട്ടില്ല കേട്ടോ. അങ്ങേരെ കണ്ടപ്പോഴൊക്കെ കൊത്തി കൊത്തി ഓടിക്കാനായിട്ട് തുടങ്ങി. സഹി കെട്ടിട്ട് അയാൾ അവസാനം നാട് വിട്ടു. കാക്കയാണെങ്കിലോ അയാള് വരുന്നത് നോക്കി അങ്ങോട്ട് ഇരിപ്പായി. മറ്റ് പക്ഷികളെല്ലാം ശീതകാലത്തേക്കുള്ള ഭക്ഷണമൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ കാക്ക മാത്രം അയാള് വരുന്നത് നോക്കിയിരുന്നു. അങ്ങനെ താമസിയാണ്ട് വിശന്ന് ക്ഷീണിച്ച് അവശനായിട്ട് കാക്ക അങ്ങോട്ട് തളർന്നു വീണു. കാക്കയ്ക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നോ? അയാൾ എന്തായാലും പോയില്ലേ, അവനവന്റെ കാര്യം നോക്കിയിരുന്നുണ്ടെങ്കില് ഇത്രയും വയ്യായി ഒന്നും വരില്ലായിരുന്നല്ലോ. നമ്മുടെ ലൈഫില് നമ്മുടെ പലപ്പോഴത്തെ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. കാക്കക്കൂട്ടില് കല്ലെറിഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ കാക്കയ്ക്കോ അതിന്റെ കൂടിനോ കാര്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എന്തിനാ ഈ കാക്ക ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ അയാളെ വെയിറ്റ് ചെയ്തിരുന്നേ? അങ്ങനെ നോക്കിയിരുന്നിട്ട് അവസാനം നഷ്ടം ആർക്കുണ്ടായേ? കാക്കയ്ക്ക് മാത്രമാണ് അല്ലേ. നമുക്കൊക്കെ ലൈഫില് പല തരത്തിലുള്ള എക്സ്പീരിയൻസ് എന്നും ഉണ്ടാവും. ഓരോ ഇൻസിഡന്റിനും അതിനർഹിക്കുന്നതായിട്ടുള്ള ഒരു പ്രാധാന്യം മാത്രം നൽകിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം അത്രമാത്രം ഹാപ്പി ആയിട്ട് മാറും. അതേസമയം നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്ത ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അതിന്റെ പിന്നാലെ മാത്രം പോവാനായിട്ട് നിന്ന് കഴിഞ്ഞാലേ ആ ഒരു ദിവസം മാത്രമല്ല അങ്ങനെ എല്ലാ ദിവസങ്ങളും വെള്ളത്തിലോ. സ്റ്റേറ്റ് യൂണ്ട് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജെ അഞ്ജലിയാണ് കേട്ടോ. ഈ ബ്രെഡും ജാമും കൂടി കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ബ്രെഡിന് ഏറ്റവും വലിയ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ് തന്നെയാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും നമ്മൾ ജാമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് കേട്ടോ. ജാമിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഇന്നത്തെ നമ്മുടെ SMS ചോദ്യം ഈ ജാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആർക്കും കടയിൽ നിന്ന് വാങ്ങാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്ത ഒരു ജാം ഉണ്ട്, അത് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ. കടയിൽ നിന്നും വാങ്ങാൻ സാധിക്കാത്ത ജാം ഏതാണ്? കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയുന്നവര് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് വേണം ഉത്തരം അയക്കാനായിട്ട്. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. ഉത്തരം അയക്കുമ്പോൾ കൂട്ടത്തില് നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. മുഖചർമ്മത്തിൻ്റെ ഭംഗിയുടെയും അതുപോലെ തന്നെ ആ ഒരു ഹെൽത്തിൻ്റെയും കാര്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും വില്ലനായിട്ട് വരുന്ന ഒരു സംഭവമാണ് മുഖക്കുരു അല്ലേ. ഈ ഒരൊട്ട് പിമ്പിൾസ് കാരണം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ലൂസ് ചെയ്യുന്നവരും കുറേ പേരുണ്ട്. മുഖക്കുരുവിന് ചികിത്സ എടുത്തിട്ടും പിന്നെയും പിന്നെയും അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മുടെ മിക്കവരുടെയും പരാതി. എന്നാൽ പലരുടെ കാര്യത്തിലും ഈ ഒരു മുഖക്കുരു പിമ്പിൾസിൻ്റെ കാരണം എന്ന് പറയുന്നത് ഡെയിലി ലൈഫ് സ്റ്റൈൽസ് ആണ് കേട്ടോ. മുഖക്കുരു ഒഴിവാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മുഖക്കുരു എന്നുള്ളൊരു പ്രശ്നം നമുക്ക് വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്യില്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

പിമ്പിൾസിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ റെമഡീസ് വീട്ടിൽ ചെയ്യാറുണ്ട്, അതല്ലാണ്ട് ട്രീറ്റ്മെന്റ്സ് ചെയ്യാറുണ്ട്, പല പല കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ നമ്മുടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ പിമ്പിൾസിന്റെ പ്രശ്നം മാറിക്കിട്ടും. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ആദ്യം തന്നെ വേണ്ടത് മാറി മാറി ചികിത്സകൾ പരീക്ഷിക്കുന്നത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. മുഖക്കുരുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം നഷ്ടപ്പെടും എന്നുള്ളതൊക്കെ സത്യമാണ്. എത്രയും വേഗം അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണം. അങ്ങനൊരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ പല ടൈപ്പിലുള്ള ട്രീറ്റ്മെന്റ്സിന്റെ പിന്നാലെ പോവുക. മരുന്നുകൾ കഴിച്ചിട്ടും പുരട്ടിയും തുടങ്ങി അങ്ങനെ അഞ്ചോ ആറോ ദിവസത്തിനുള്ള മാറ്റമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാർഗം തേടി പോവാണ് പലരുടെയും ഒരു രീതിയിലെ. ഈ ഒരു അപ്രോച്ച് നമ്മുടെ സ്കിന്നിനെ സെൻസിറ്റീവ് ആക്കുകയും മുഖക്കുരുവിന് കാരണമാവുകയും ചെയ്യും എന്നുള്ളതിനെയാണ് സത്യാവസ്ഥ. പിമ്പിൾസിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു 6 to 8 weeks എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. 2 മാസമെങ്കിലും ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തതിനു ശേഷം മാത്രമാണ് മറ്റൊന്ന് പരീക്ഷിക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ. ചികിത്സകൾ റിസൾട്ട് കണ്ടിട്ട് മുഖക്കുരു അകലാനായിട്ട് 4 മാസം വരെ സമയമെടുക്കും എന്നാണ് പറയുന്നത്. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മുഖക്കുരുവിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മളെ ലൈഫിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു. പിമ്പിൾസ് സ്കിന്നിലെ ചെറിയ പോർഷൻസിൽ മാത്രം എഫക്ട് ചെയ്യുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രമാണ് മെഡിസിൻ സപ്ലൈ ചെയ്യാറുള്ളൂ അല്ലേ. നമ്മുടെ സ്കിന്നിന്റെ മറ്റ് പല ഭാഗങ്ങളിലും മുഖക്കുരു ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ ഇത് തടയാനായിട്ട് ഈ ഒരു അപ്രോച്ച് അത്ര നല്ലതല്ല കേട്ടോ. പുതിയ കുരുക്കൾ ഉണ്ടാകുന്നത് തടയാനായിട്ട് സ്കിന്നിന്റെ എല്ലാ ഭാഗത്തും ആ ഒരു മെഡിസിൻ ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നേ വേണം. അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്ട്സിൽ ചില ഐറ്റംസ് മുഖക്കുരു ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്ന കണ്ടൻസ് അടങ്ങിയിട്ടുള്ളതായിരിക്കും. എത്രയൊക്കെ കെയർ കൊടുത്തിട്ട് നമ്മൾ സ്കിന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കുരുക്കൾ ഉണ്ടാവാനായിട്ട് സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്കിന്നിലെ ഹോൾസ് അടയാത്തത് എന്നുള്ള പ്രത്യേക ലേബിൾ ചെയ്തിരിക്കുന്ന ബ്യൂട്ടി ഹെയർ പ്രോഡക്ട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ബാക്കിയുണ്ട്. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

ഷെയറിങ് ഈസ് കെയറിങ് എന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും നിർത്തിക്കോളൂ കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. മുഖക്കുരു സ്പ്രെഡിങ് ആയിട്ടുള്ള ഒന്നല്ല എന്നുണ്ടെങ്കിലും വേറൊരാളുടെ മേക്കപ്പ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മേക്കപ്പ് ബ്രഷോ ആപ്ലിക്കേറ്റേഴ്സോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ സ്കിന്നിൽ മുഖക്കുരുവിന് കാരണമാവുന്ന ബാക്ടീരിയാസോ ഓയില് ഡെഡ് സ്കിന്നിൻ്റെ സെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിക്കൂടെയൊക്കെ നമ്മുടെ സ്കിന്നിലും മുഖക്കുരു എത്തിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. പിമ്പിൾസിന് അഗേൻസ്റ്റ് ആയിട്ട് സ്കിൻ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെ ഇടയിലുള്ളതല്ലേ. അതിനു വേണ്ടിയിട്ട് എപ്പോഴും എപ്പോഴും ഫേസ് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ട് നടക്കുന്നവരുമുണ്ട്. എന്നാൽ ഇത് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തരിക. ദിവസത്തിൽ പലതവണ ഫേസ് വാഷ് ചെയ്യുന്നത് സ്കിന്നിനെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുകയും ചെയ്യും, അതുമൂലം പൊട്ടലുകൾക്ക് കാരണമാവുകയും ചെയ്യും. ചെറിയ രീതിയിൽ കുരുക്കളൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ സ്കിന്നിന് കൂടുതൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ അത് തടയാനായിട്ട് സ്ക്രബ്ബ് ചെയ്യുക എന്നുള്ളൊരു പ്രവണത പലരിലും ഉണ്ടാവാറുണ്ട്. സ്ക്രബിങ് നമ്മുടെ സ്കിന്നിനെ കൂടുതലായിട്ട് പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുക. പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിൻ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോൺ കോമഡോജിനിക് ക്ലെൻസർ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ സ്ക്രബിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഈ പിമ്പിൾസിന്റെ ഇഷ്യൂ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജിം ലിപ്സിന്റെ കാര്യമായിരുന്നു അല്ലെ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്കോടെ. ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ജിം ലിപ്സ് ട്രെൻഡിന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ തോന്നാത്ത ചുണ്ടുകൾ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള പിങ്ക് കളറിലുള്ളതും മോയ്സ്ചറൈസ്ഡും ആയിട്ടുള്ള അത്രമാത്രം അട്രാക്റ്റീവ് ആയിട്ട് കാണിക്കുന്ന ചുണ്ടുകളാണ് കേട്ടോ. ജിമ്മിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഹെവി മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു ട്രെൻഡിന്റെ ആവശ്യം വരുന്നത്. നമ്മുടെ ലിപ്സിന്റെ ഒരു നാച്ചുറൽ കളറിനോട് കൂടെ തന്നെ ന്യൂഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റോസ് കളറിലോ സോഫ്റ്റ് പിങ്ക് ഷെയ്ഡിലോ ഒക്കെ ഉള്ള ലിപ് ബാമോ ടിൻറ്റഡ് ലിപ് ഓയിലോ ലിപ് ടിൻറ്റോ ലിപ് പ്ലംബറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. നാച്ചുറൽ കളറ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ വരണ്ടു പോവാണ്ട് നമ്മുടെ ലിപ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ സംഭവങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ലുക്ക് തരിക എന്നുള്ളൊരു ആശയത്തിനെ മുൻനിർത്തിയിട്ട് ഈ ഒരു ട്രെൻഡ് അത്രമാത്രം പോപ്പുലർ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 2026 മിനിമൽ ബ്യൂട്ടി ട്രെൻഡുകളുടെ ആ ഒരു ലിസ്റ്റിലെ ടോപ്പ് പൊസിഷനിൽ തന്നെ ജിം ലിപ്സും അത്രമാത്രം ശ്രദ്ധയാണ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക് കൂടെ, കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജില്ലയ്ക്കും

ഊട്ടി. കണ്ണൂർ സ്പെഷ്യൽ വിഭവങ്ങൾ ഒരുപാടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും എപ്പോഴും നമ്മളെല്ലാവരും തെരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ഒന്നാണ് കേട്ടോ ഒറോട്ടി. അപ്പൊ എന്തായാലും ഈ ഒറോട്ടി കഴിക്കാനായിട്ട് ഇനി കണ്ണൂർ വരെ പോവാൻ നിൽക്കണ്ട, ഈ ഒരു റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. അപ്പോഴേ, നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിന് ഇതുവരെ ആയിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ഉണ്ടല്ലേ. ഇന്നൊരു കുസൃതി ചോദ്യമായിരുന്നു, അതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രെഡിന് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ജാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. കടയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടാത്ത ജാം ഏതാണ് എന്നുള്ളതായിരുന്നു അല്ലേ ആ ചോദ്യം. കടയിൽ നിന്നും വാങ്ങാൻ സാധിക്കാത്ത ജാം ഏതാണ്? ഉത്തരം അറിയുന്ന ഒരു എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ക്യൂവിലുള്ള വെയിറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

Once again, welcome back and very, very, very good afternoon, dear listeners. Kate ondrikkunna Magic Logic kude ketarinya kootukodi ithrey neram kore kutti kutti kutti visheshangalokku pangu vechondirunnathu vera aarumalla ningalde ella magic friend aayittla RJ Anjali aayirunnu to studio clockile samayam the correct 1 mani hour aayittunde. That means namukku tata bye bye parayarai pogunnathinu munpu njan thodakkathile paranja kaaryathinte oru baaki kashnam kodi add cheyane. Life il experience ishtam pole undavum aa ഓരോ എക്സ്പീരിയൻസും നമുക്ക് ഓരോ പാഠങ്ങളാണ്. പക്ഷെ അതിനകത്ത് സ്വീകരിക്കേണ്ടത് മാത്രം നമ്മൾ സ്വീകരിക്കുക, അല്ലാത്തതിനെ അകറ്റി നിർത്തുക. അതായിരിക്കും ലൈഫിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ഉണ്ടാവുന്ന എല്ലാ എക്സ്പീരിയൻസും മനസ്സിൽ കയറ്റി വെച്ചിട്ട് അതിങ്ങനെ ആലോചിച്ച് മനസ്സിനെ സ്വയം മുറിവേപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് സന്തോഷം തരുന്ന എക്സ്പീരിയൻസുകൾ മാത്രം അയവിറക്കിക്കൊണ്ടിരിക്കുക, അല്ലാത്തതിനെയൊക്കെ അങ്ങോട്ട് മറക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കും. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ஹே ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்சு குட் குட் ஆன் லஞ்ச் பிரேக் அடிச்சுக்கொண்டு ராஜ ஜானகி இதோடத்திட்டு கிருதிய சவியத்த തന്നെ எதக்கையாட பரிபாடிஸ் எல்லாரும் ഭക്ഷണൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയാണോ? എന്നാണ് അത്? ഇന്നും ഒരു മൺഡേ അല്ലേ? നമ്മളെല്ലാ മൺഡേയും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനോട് ഇന്നും ചോദിക്കാതായിട്ടുള്ളത്. ഇവിടെ വരെയായി കാര്യങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണോ? അതുപോലെ തന്നെ നന്നായോ? നന്നാവാനായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ദിവസമാണല്ലേ. ചില ചോദ്യങ്ങളുണ്ടല്ലോ, അതായത് സുഖാണോ, എന്തൊക്കെയാണോ പരിപാടി, ഇങ്ങനെയൊക്കെ ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ, നമ്മളുടെ അടുത്ത് ആരെങ്കിലൊക്കെ ഇത് ചോദിക്കാനായിട്ടുണ്ടല്ലോ ഇതറിയുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമാണല്ലേ. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ മതി ഒരാളുടെ ദിവസം ബെറ്റർ ആക്കാനായിട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നിങ്ങളുടെ ആരെങ്കിലും ദിവസം ബെറ്റർ ആക്കാനായിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നോ ചോദിച്ചു നോക്കൂട്ടോ, ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ വിശേഷങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കൂ. എന്തായാലും നമ്മുടെ ഇവിടുത്തെ പൂരം കുടിയേറിയ സ്ഥിതിക്ക് എന്റെ ലിസ്ണേഴ്സിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാറായിട്ടുണ്ട്. അതിനു മുൻപ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടികളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ജീവിതത്തിൽ നമ്മൾ തിരക്കിലാണല്ലേ, ഓടുന്നതും പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും. പക്ഷെ ഇതിനൊക്കിടയിൽ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു ചെറിയ വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയോ? കൺസിഡറേഷൻ. ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ ഒരു ചെറിയ നല്ല വാക്ക് ഒരാളുടെ ദിവസം മുഴുവനായിട്ട് മാറ്റി മറക്കാനായിട്ട് കഴിയും? ഒന്ന് സുഖമാണോ എന്ന് ചോദിക്കുന്നത് ഒരു നല്ല ചിരി അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം. ഈ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, അത് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത്, ഒരാൾക്ക് സഹായം വേണമെന്ന് തോന്നുമ്പോൾ കൈ നീട്ടുന്നത്, അതുപോലെ ഇതുപോലെ ചെറിയ കാര്യങ്ങളാണല്ലേ ബന്ധങ്ങളെ കൂടുതലും മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങളിൽ ചിലവർ അറിഞ്ഞു ചെയ്യുമ്പോൾ ചിലവർക്ക് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല, പക്ഷെ അതിൽ ഒരുപാട് അർത്ഥം ഉണ്ടാകും എന്നൊക്കെ പറയും പോലെയാണ്. ഇതൊക്കെയായാലും നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. കുറച്ചധികം സമ്മാനങ്ങൾ എന്റെ ലിസ്നസിന് തരാനായിട്ടുണ്ട്. അതൊക്കെ എന്താണ് എന്ന് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഗൈസ് ആർ ലിസണിംഗ് ടു യു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഹർഷയും ധീരാജ് ഷാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ഇന്നത്തെ ആ ഒരു സമയമായിട്ടുണ്ട് നമ്മുടെ യെസ് മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയം. സോ നമുക്കൊട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് ഏതാണ് എന്ന് നോക്കാല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ജാം, കഴിക്കാൻ പറ്റാത്ത ജാം എന്താണ് ഏതാണ് എന്നുള്ളതാണ്. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സിനിമാ വിശേഷങ്ങളിലേക്ക് വരുമ്പോ, തമിഴ് സിനിമയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അനവധി സംവിധായകരുണ്ട്. ഓരോരോ കാലങ്ങളിൽ അവരവരുടേതായ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുമുണ്ട്. ശ്രീധർ, മഹേന്ദ്രൻ, ഭാരതി രാജ, കെ ബാലചന്ദ്രൻ, മണിരത്ന, മനോബാല, അവരുടെ നിര നീളാണ് അല്ലേ. എന്നാൽ ആ ഗണത്തിൽ വേറിട്ട് നിന്നിരുന്ന ആളായിരുന്നു നമ്മുടെ ഭാഗ്യരാജ്. മലയാളത്തിൽ ബാലചന്ദ്ര മേനോനും സത്യൻ അന്തിക്കാടും യഥാർത്ഥമാക്കിയ ചലച്ചിത്ര സരണിയുടെ വക്താവായിരുന്നു അദ്ദേഹം. സ്വാഭാവികവും യഥാർത്ഥ പ്രീതിയുമുള്ളതുമായ കഥാപരിസരങ്ങളെ നർമ്മത്തിന്റെ മുഖവർണം അണിയിച്ച് അവതരിപ്പിക്കുന്നതായിരുന്നു ഭാഗ്യരാജന്റെ രീതി. തട്ടുപൊളിപ്പൻ ഫോർമുല ചിത്രങ്ങൾ അരങ്ങുവാണിരുന്ന കാലത്ത് വിട്ടുവീഴ്ചകൾക്ക് നിൽക്കാതെ തന്നെ തനത് ശൈലിയിലുള്ള കുടുംബ ചിത്രങ്ങൾ ഒരുക്കി അദ്ദേഹം നിരവധി കയ്യടികൾ വാങ്ങി. രജനീകാന്തും കമലഹാസും വിജയ്കാന്തും കൊടികുത്തി വാഴുന്ന കാലത്ത് അവരുടെ സിനിമകളെ അമ്പരപ്പിക്കുന്ന ബോക്സ് ഓഫീസ് വിജയങ്ങളിലൂടെ ഭാഗ്യരാജ് വിസ്മയം സൃഷ്ടിച്ചു. മിനിമം 100 ദിവസം മുതൽ 1 വർഷം വരെ തിയേറ്ററുകളിൽ കളിച്ചവരായിരുന്നു അദ്ദേഹത്തിന്റെ പടങ്ങൾ ഈറെയും. ഇതിലൊക്കെ നായകനായതും ഭാഗ്യരാജ് തന്നെയായിരുന്നു എന്നുള്ളത് മറ്റൊരു കൗതുകമേറിയൊരു കാര്യമാണ് അല്ലെ. സ്വയം തിരക്കഥ എഴുതി സംവിധായകനായി നായക വേഷം അവതരിപ്പിച്ച് സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ച ഭാഗ്യരാജിന്റെ അക്കാലത്തെ പ്രശസ്തി ആരായാലും ഒന്ന് മോഹിച്ചു പോകും, അസൂയപ്പെട്ടു പോകും. എന്നാൽ ഇന്ന് അദ്ദേഹം ജനഹൃദയങ്ങളിലാണല്ലോ ജീവിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് മുൻപ് യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഭാഗ്യരാജ് സാറിന്റെ മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ, എസ്പെഷ്യലി മലയാളത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നൊരു കഥാപാത്രമാണ് മിസ്റ്റർ മരുമകൻ സിനിമയിലെ ഖുഷ്ബുവിന്റെ ഭർത്താവായി വരുന്നതും അതുപോലെ തന്നെ സനുഷന്റെ അച്ഛനായി വരുന്ന ആ ഒരു കഥാപാത്രം അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ, അത് വളരെ ശാന്തമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്ന നല്ലൊരു അച്ഛനായും ഭർത്താവും ആയിട്ടാണ് വേഷം ചെയ്തത്. പിന്നീട് ഹാസ്യരംഗങ്ങളും ചിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഘടകങ്ങളിൽ ഒന്നാണ്. ആ ഒരു സിനിമ എത്ര കണ്ടാലും നമ്മൾക്ക് മടുപ്പ് വരാത്തത് കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, ആ ഒരു സിനിമകളെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, തമിഴ് സിനിമയിലെ പ്രശസ്തനായ സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നടനാണ്, നിർമ്മാതാവാണ്. അപ്പോൾ ഓരോന്നും പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഓരോ സിനിമകളിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്നാലും കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശീർഷം കേട്ടുമുട്ടാം. യു കെ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. കെ ഭാഗരാജ് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തമിഴ് സിനിമയിലെ പ്രശസ്തനായ സംവിധായകനും തിരക്കഥാകൃത്തും നടനൊക്കെയാണ് ഇത്. എന്നാൽ അദ്ദേഹത്തെ പലരും സ്ക്രീൻ പ്ലേ കിങ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ തിരക്കഥകൾ അത്രയും യഥാർത്ഥ്യബോധവും നർമ്മവും കുടുംബ ബന്ധങ്ങളും ചേർന്നതായിരിക്കും. എല്ലാം ചേരുമ്പടി ചേർന്നതായതുകൊണ്ട് തന്നെ ഡൈജസ്റ്റ് ആവുന്ന ഒരു സിനിമയായിരിക്കുള്ളൂ. ഏതാണ്ട് 25-ലധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, 75-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ എല്ലാം കൊണ്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കെ ഭാഗ്യരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ സിനിമയാണ് മുന്തനയും മുടിച്ചു. ആ ഒരു സിനിമയാണ് അദ്ദേഹത്തെ തമിഴ് സിനിമയിലെ മുൻനിര സംവിധായകനും അതുപോലെ തന്നെ നടൻ തിരക്കഥാകൃത്തുമായി ഉയർത്തിയത്. ചിത്രം 1 ബോക്സ് ഓഫീസ് വിജയമായി മാറുകയും അദ്ദേഹത്തിന് വ്യാപകമായ ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്തൊരു മൂവിയാണല്ലേ. വേറെയും സിനിമകൾ അദ്ദേഹത്തിനെ ഒരുപാട് അംഗീകാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ പാട്ടുപെട്ടിയിലെ പാട്ട് കേൾക്കൂട്ടുന്നുണ്ട്. പാട്ടുകളിലേക്ക് കയറോ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്ത് മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ആണല്ലോ. അതുപോലെ തന്നെ വൺ ഹിറ്റായി മാറിയൊരു പ്രണയ ചിത്രമാണ് ഡാർലിംഗ് ഡാർലിംഗ്, 1982 റിലീസായി. പിന്നെ കുടുംബകഥയിലൂടെ നിരൂപക പ്രേക്ഷക പ്രശംസ നേടിയ ഒരു ചിത്രമാണ് ധ്വനി കനുവുകൾ. കുടുംബഹാസ്യ ശൈലിയിൽ വൻ വിജയം നേടിയ ഒരു ചിത്രമാണ് ചിന്ന വീട്. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമ നോക്കുകയാണെങ്കിൽ എങ്കച്ചിന് റാസ, അങ്ങനെ ഒത്തിരി സിനിമകളാണ്. ഓരോന്നും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ജനഹൃദയങ്ങളിലേക്ക് ഇടം പിടിച്ച മൂവികളാണ്. അങ്ങനെ ഓരോ സിനിമകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാൻ ഒരുപാടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഓരോ അടയാളങ്ങളുണ്ടല്ലോ ഓരോ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ. തിരിച്ചുവരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത്. അതായത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ മുതൽ നമ്മൾ ഇതിന്റെ അടുത്ത പാർട്ട് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള ഒരു മൂവി ഏതാണെന്നല്ലേ? കാഞ്ചന. ആ ഒരു സിനിമയുടെ പേര് പറയുമ്പോൾ അത് വെറും ഒരു സിനിമ മാത്രല്ലേ, ഇന്ത്യൻ സിനിമയിൽ ഹൊറർ കോമഡി ജോണറിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ ഫ്രാഞ്ചൈസിയാണ്. ഇന്നും പല സംവിധായകർ ഹൊറർ കോമഡി സിനിമകൾ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുന്ന ഒരു പേരാണ് ഈ കാഞ്ചന. കാരണം പ്രേക്ഷകർക്ക് ഈ ഒരു സീരീസിൽ വെച്ച ഒരു സ്റ്റാൻഡേർഡ് അത്രയും വലുതാണല്ലേ. ഈ സീരീസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ആദ്യം പ്രേക്ഷകരെ ചിരിപ്പിക്കും, പിന്നെ ചെറിയ സൂചനകളിലൂടെ സസ്പെൻസ് ഉണ്ടാക്കും. ലാസ്റ്റ് ആ പ്രേതത്തിന്റെ പിന്നിലുള്ള കഥ അറിയുമ്പോൾ വില്ലനായി തോന്നിയ കഥാപാത്രത്തോട് തന്നെ ഒരു സഹതാപം തോന്നും. അതാണ് ഈ ഒരു സിനിമയിലെ ഡിഫറൻസ് ലൈ. പിന്നെ രാഘവ ലോറൻസ് ഓരോ ഭാഗത്തും ഒരു സോഷ്യൽ മെസ്സേജ് കൂടി ചേർക്കുന്നുണ്ട്. പ്രതികാരം ചെയ്യുന്ന ആത്മാവിന്റെ കഥ മാത്രമല്ല, സമൂഹം അവഗണിച്ച മനുഷ്യരുടെ വേദനയും അതിനൊപ്പം പറഞ്ഞു പോകുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഓരോ ഫാമിലിയെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം യു ഗൈസ് ആർ ലിസണിംഗ് ടു യു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ കാഞ്ചന 4 എന്ന പേര് കേൾക്കുമ്പോ സിനിമാ പ്രേമികൾക്കിടയിൽ ആവേശം വീണ്ടും പഴയതുപോലെ ഉയർന്നു വരാണല്ലേ. അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിജയകരമായ ഹൊറർ കോമഡി ഫ്രാഞ്ചൈസുകളിലെ ഒന്നിന്റെ തിരിച്ചുവരവാണ്. രാഘവൻ ഓറഞ്ച് തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകനും അതുപോലെ തന്നെ നായകനും ഒക്കെ അല്ലേ. അതുപോലെ ഈ ഒരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നത് വലിയ സ്കെയിലിലാണ്. ഇത്തവണ നായകന്മാരെത്തുന്നത് നമ്മുടെ പൂജയും നോറിയും ണല്ലേ. ഔദ്യോഗികമായി ഈ ഒരു ടീമിൽ അവർ ചേർന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസ് നമ്മൾ റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോറയുടെ ആദ്യത്തെ തമിഴ് സിനിമ കൂടിയാണ്. അത് വലിയൊരു ഹൈപ്പാണല്ലോ ഈ ഒരു സിനിമയ്ക്ക് നൽകുന്നത്. അതുപോലെ ചെറിയ രീതിയിൽ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര വലിയൊരു കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. മുഴുവനായിട്ടും ഈ ഒരു സസ്പെൻസ് പൊട്ടിക്കാത്തത് കൊണ്ട് ഒരു ഗംഭീര പ്രതീക്ഷ തന്നെയാണ്. അതൊന്നും വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ കാഞ്ചന സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിലെ ആദ്യ ഭാഗം ട്രാൻസ്ജെൻഡറിന്റെ കഥ പറഞ്ഞ സ്റ്റോറി ആണെന്നാണ് മിക്കവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും 2007 റിലീസായ മുനിയാണ് കാഞ്ചനയുടെ ആദ്യത്തെ ഭാഗം. മുനി എന്ന യുവാവിന്റെ മേല് ആത്മാവ് ബാധിക്കുന്നതും പിന്നീട് മുനിയെ അന്യായമായി കൊലപ്പെടുത്തിയവരോട് പ്രതികാരം ചെയ്യാനായിട്ട് ആ ഒരു ആത്മാവ് മടങ്ങി വരുന്നതൊക്കെയാണ് കഥ. ഏകദേശം സെയിം ബട്ട് ഡിഫറെന്റ് സ്റ്റോറി പാറ്റേൺ ഒക്കെ സെയിം ആണ്. ഇതിൽ ഹൊററും അതുപോലെ തന്നെ കോമഡി പ്രതികാര കഥ എല്ലാം ചേർന്നൊരു മിക്സ്ചറാണ് അല്ലേ. എന്നാൽ ഇതിലെ രസകരമായ കാര്യം എന്താണെന്നറിയോ, കാഞ്ചന രണ്ടാം ഭാഗം വൻ വിജയമായതോടെയാണ് ഈ ഒരു സീരീസ് മുഴുവനായിട്ട് ജനപ്രിയമായത് കൊണ്ട് കാഞ്ചന എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അതുപോലെ ഈ ഒരു സിനിമയുടെ പാറ്റേൺ, ഈ ഒരു ഫോർമുല ഓരോ ഭാഗവും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ കാണാം. ആദ്യം കോമഡി, പിന്നെ ഹൊറർ, അതിനുശേഷം ഒരു ഇമോഷണൽ ഫ്ലാഷ് ബാക്ക്, ക്ലൈമാക്സ്, പിന്നെ പീക്കിലേക്ക് കൊണ്ടുപോകും അല്ലേ. പ്രതികാരം അതുപോലെ തന്നെ ഈ പ്രേക്ഷകരുടെ പ്രതികാരം കൂടിയായി മാറുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫോറിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു പ്രൊഡിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ആയിരിക്കോ, അതിങ്ങനെ തന്നെ ആയിരിക്കോ, എന്നാലും പഴയ ആളുകൾ ഉണ്ടാവോ എന്ന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാവുക. ഒന്ന് തണുപ്പിക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ്ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് ഒന്നും കൂടി നോക്കാല്ലേ. കാരണം കുറച്ച് പേരും കൂടി ഉണ്ടാവും ഉത്തരം അയക്കാനായിട്ട്. ഇപ്പൊ ആ ഒരു ചോദ്യം മിസ്സായിട്ടാണ് എങ്കിൽ നമുക്കൊട്ടും സമയം കളയാതെ ഒന്നും കൂടി എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. കടയിൽ നിന്ന് വാങ്ങാൻ

My Radio 90 FM கேட்டறிஞர் கூட்டுகூடம்.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്നത് സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണി ആകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം ആക്കാറായി. അപ്പൊ എന്തായാലും പോകുന്നതിന് മുൻപ് എന്റെ ലിസ്ണേഴ്സിനോടൊക്കെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പ്രിയപ്പെട്ടവർ എത്രയൊക്കെ തിരക്കിലായാലും അവരൊന്ന് കൺസിഡർ ചെയ്യാട്ടോ. അതായത് നമ്മൾ നോക്കേണ്ട കുറച്ച് പേരുണ്ടല്ലോ, അതായത് നമ്മുടെ ഇപ്പൊ പാരന്റ്സ് ആയാലും ഇത്ര നാൾ നമ്മുടെ കട്ടയ്ക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് അവരെടുത്ത് ഒന്ന് ഒരു 2 മിനിറ്റ് എത്ര സമയമില്ലെങ്കിലും കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു നോക്കൂ. ചിലത് ചില വർത്തമാനങ്ങളിലൂടെ ശരിയാക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റുമെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതൊക്കെ ഒന്ന് സംസാരിച്ച് തീർക്കാം. അതുപോലെ തന്നെ സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല, നാളെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനേ നേരം കാണുള്ളൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും പറയും പോലെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അറിച്ചേ നീരാജ് ജാനകി സൈനിങ് ഓഫ് നൗ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, ഗുഡ് ഈവനിങ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ തേജസ്. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 മണിക്കൂർ ഞാൻ നിങ്ങളുടെ ഒപ്പം കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടിച്ചു വിളിക്കല്ലേ. എനിക്ക് ഇന്ന് പറയാനുള്ളത് ചിരിനെ കുറിച്ചാണ്. എ സ്മൈൽ, എ ക്യൂട്ട് സ്മൈൽ. അപ്പോൾ എങ്ങനെ ചിരിച്ചുകൊണ്ട് നമുക്കെല്ലാവരോടും സംസാരിച്ചുകൂടെ? നമ്മുടെ ഒരു ചിരി മറ്റുള്ളവരെടുത്ത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ എന്താ, ചിരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യല്ലേ. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM വിത്ത് RJ തേജു ഓൺ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹെലൻ എന്ന് പറഞ്ഞ ഒരു മലയാളം മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ തേജസ്. ഹെലൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഈ അന്നബൻ ചെയ്ത കഥാപാത്രം ഈ ചിരിയോട് കൂടിയിട്ടാണ് എല്ലാവരെയും ട്രീറ്റ് ചെയ്തത്. ആ ഒരു ചിരി തന്നെയായിരുന്നു അവളുടെ ലൈഫ് രക്ഷിക്കാൻ തന്നെ ഇടയായത്. നമ്മുടെ ഒരു ചിരി മറ്റുള്ളവരെ ഒരു മൈൻഡ് സെറ്റ് തന്നെ ചിലപ്പോൾ മാറ്റാൻ റെഡി ആയിരിക്കും. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഒരു ചിരി മതി. ചിലപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും അവരെ വിഷമങ്ങളും മറന്ന് അവർ ഹാപ്പി ആവാനും ഒരു ചെറിയ സ്മൈൽ കൊണ്ട് സാധിക്കും. സോ സ്മൈൽ ഓൾവേസ് ആൻഡ് കീപ് സ്മൈലിംഗ് ആൻഡ് ബി ഹാപ്പി. ദിസ് ഈസ് ലാസ്റ്റ് ബെഞ്ച്, മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് ആർ ജെ തേജസ്.

Hello, hello. Good evening, everyone. This is Last Bench with My Radio 90 FM with RJ Tejas. അപ്പോൾ പകൽ വെട്ടൊക്കെ മാഞ്ഞു തുടങ്ങി, എല്ലാവരും തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈവനിങ് ടൈമിൽ ഒരു പോസിറ്റീവ് വൈബ് പിടിക്കാനായിട്ട് നമുക്ക് ഒരു ആളെക്കുറിച്ച് ഡിസ്കസ് ചെയ്താലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത് നമ്മുടെ സ്വന്തം MA യൂസഫ് അലി ഇക്കനെ കുറിച്ചാണ്. അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് RJ തേജസ് ഓൺ ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് ആർ ജെ തേജസ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ സ്വന്തം യൂസഫ് അലി ഇക്കനെ കുറിച്ചായിരുന്നു. ഒരു സാധാരണ പ്രവാസിയായി തുടങ്ങി ഇന്ന് ലോകമെമ്പാടും തൻ്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി ഉയർത്തിയ നമ്മുടെ സ്വന്തം യൂസഫ് അലി ഇക്കനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇക്കരെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്കും പലർക്കും ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി പോലെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്. ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ കേട്ട് തിരിച്ചുവരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ തേജസ്.

0: ஃபாலோ ஃபேனு.
1: വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് ആർ ജെ തേജസ്. യൂസുഫ് ഇലിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ നിന്ന് 1970 വെറുമൊരു സാധാരണക്കാരനായി അബുദാബിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവള്ളയിൽ വെറും നെഞ്ചിടിപ്പും കൈക്കരുത്തും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, അവിടെ നിന്ന് ഈ കാണുന്ന ലുല്ലു ഹൈപ്പർ മാർക്കറ്റ്, ലുല്ലു മാൾ എന്നിങ്ങനെ വമ്പം വമ്പൻ ബിസിനസ്സുകൾ അദ്ദേഹം പടുത്തുയർത്തിയത് നമ്മൾ കണ്ണടച്ച് തുറക്കും മുമ്പ് മാത്രമാണ്. അദ്ദേഹം ഇപ്പോൾ വേൾഡ് ബിസിനസ് മാഗസീനിലെ ഏക മലയാളിയായി നിറഞ്ഞ നിൽക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം യൂസഫ് ഇലിക്ക തന്നെയാണ്. സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ തേജസ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ദിസ് ഈസ് ആർ ജെ തേജസ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം യൂസഫ് അലിക്കനെ കുറിച്ചാണ്. നമ്മുടെ പ്രവാസികൾക്കും നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി മറിച്ച് ഒരു ബിസിനസ് മാൻ എന്ന രീതിയിൽ പലരുടെയും ജീവിതം അദ്ദേഹം കൈപ്പിടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു വലിയ തണൽ പോലെയാണ് അദ്ദേഹം പലർക്കും. ലക്ഷക്കണക്കിന് ആളുകൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ജോലി നൽകി അവരുടെ കുടുംബം പുലർത്താൻ അദ്ദേഹം കാണിക്കുന്ന ഒരു കരുണയുണ്ട്. എന്നാൽ രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. അബുദാബി രാജകുടുംബത്തിന് പോലും അദ്ദേഹം പ്രിയപ്പെട്ടൊരു വിശ്വസ്തനാണ്. സ്റ്റേറ്റ് This is RJ Tejas with Last Winch. You are listening to My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് ആർ ജെ തേജസ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം യൂസഫ് അലിക്കനെ കുറിച്ചാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയർ എന്ന സ്ഥലത്ത് അദ്ദേഹം വൈമാൾ നിർമ്മിക്കുകയും എന്നാൽ അതിൽ പല മലയാളികൾക്കും ജോലി നൽകുകയും ചെയ്തു. ആ ഭാഗത്തുള്ളവർക്കൊക്കെ അദ്ദേഹം ഒരു തണലായി മാറുകയും എന്നാൽ അതിൻ്റെ ലാഭം അദ്ദേഹം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രീതിയിൽ വൈ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് വൈമാൾ നിലകൊള്ളുന്നതും. എന്നാൽ അതിൽ നിന്നും പല കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായിക്കുകയും ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് സാമ്പത്തിക സഹായവും ലഭിക്കുന്നു. പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം സംഭാവന നൽകുന്നുണ്ട്. എന്താണല്ലേ, ഇദ്ദേഹത്തെയൊക്കെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത്. തിരിച്ചുവരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM വിത്ത് ലാസ്റ്റ് ബെഞ്ച് വിത്ത് RJ തേജസ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ ഹലോ എവ്രി വൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM വിത്ത് RJ തേജസ്. അപ്പോൾ എല്ലാ വിഷമങ്ങളും തിരക്കുകളും എല്ലാം കഴിഞ്ഞ് ഈ ഒരു രാത്രിയിൽ നിങ്ങൾ സ്വന്തം വീട്ടുകളിലേക്ക് മടങ്ങുകയല്ലേ. നമുക്ക് നമ്മുടെ സ്വന്തം തൃശ്ശൂരിനെ കുറിച്ച് സംസാരിച്ചാലോ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി കണക്കാക്കുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിനാണ്. എന്നാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ പ്രധാന ആകർഷണം നമ്മുടെ പൂരങ്ങളുടെ പൂരവും ചരിത്ര പ്രസിദ്ധമായ കലയും അവിടുത്തെ പാരമ്പര്യവുമാണ്. പല ബിസിനസ് ഹബുകളും നമ്മുടെ സ്വന്തം തൃശ്ശൂരിലുണ്ട്. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ തേജസ്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM വിത്ത് ആർ ജെ തേജസ്. തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് നമ്മുടെ സ്വന്തം ശക്തൻ തമ്പുരാനെ കുറിച്ചാണ്, നമ്മുടെ രാജരാമവർമ്മ. തൃശ്ശൂർ നഗരം ഇങ്ങനെ കാണണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം രാജാവിൻ്റെ കഴിവാണ്. തൃശ്ശൂർപൂരം ആരംഭിച്ചത് തൊട്ട് നമ്മുടെ സ്വരാജ് റൗണ്ട് വരെ ഇങ്ങനെയാക്കാൻ കാരണം അദ്ദേഹം തന്നെയാണ്. നമ്മുടെ തൃശ്ശൂരിൽ പല സാഹിത്യ സാംസ്കാരിക കലാകാരന്മാരും പല ബിസിനസ് മാഗ്നറ്റുകളും സിനിമ നടന്മാരും എല്ലാം നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ തേജസ്. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM വിത്ത് ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ തേജസ്. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ പകുതി വെച്ച് നമുക്ക് മടുപ്പോ ട്രാക്കിന്ന് വിട്ടു പോവുകയോ ചെയ്യാറില്ലേ? ഇതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല എന്ന് കരുതി കൈവിട്ട് കളയാറുമുണ്ടല്ലോ. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ്. ആ പുസ്തകത്തിനെക്കുറിച്ച് പറയാൻ മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചുവരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. വിത്ത് ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ തേജസ്.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM വിത്ത് ലാസ്റ്റ് ബെഞ്ച് വിത്ത് RJ തേജസ്. ഒരു സാധാരണ ആട്ടിടയനായ സാന്റിയാഗോ തൻ്റെ ജീവിത ലക്ഷ്യത്തിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് ഒരു യാത്ര പോകുന്നു. എന്നാൽ ആ ദീർഘയാത്രയിൽ അവൻ അനുഭവിക്കുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്ന പരാജയങ്ങളും, പക്ഷേ അവൻ തോറ്റു കൊടുക്കാതെ മുന്നോട്ട് പ്രയത്നിച്ചു. ഈ പുസ്തകം നമുക്ക് തുറന്ന് കാണിക്കുന്നത് മോട്ടിവേഷൻ തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ നമ്മുടെ പ്രപഞ്ചം പോലും കൂടെ നിൽക്കും എന്നാണ് സത്യം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM വിത്ത് RJ തേജസ്. ഓൺ ലാസ്റ്റ് ബെഞ്ച് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM വിത്ത് ആർ ജെ തേജസ് ഓൺ ലാസ്റ്റ് വെഞ്ച്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര ചെറുതോ വലുതോ ആകട്ടെ, വഴിയിൽ തടസ്സങ്ങൾ കണ്ടും പേടിക്കേണ്ട. എന്നാൽ അതൊക്കെ നേരിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ പല സ്വപ്നങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഈ പോസിറ്റീവ് വൈബിൽ നമ്മുടെ ഇന്നത്തെ ദിവസം അടിപൊളിയാകട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി അവർ ആയിട്ടുണ്ട്. ദിസ് ഈസ് ആർ ജെ തേജസ് സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM ഓൺ ലാസ്റ്റ് വെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ ബൈ.
1: ഏതോ ഒന്ന് മനസ്സിലെ അടടാ എനിക്കിരുത്. உனையே நின்று விழிகளும் அழகாய் காட்டுதோ.